സർവം കർത്ത സർവം പ്രാണം സർവം തരാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജോക്ത സർവം മുക്ത രസാവല ശാന്ത പരസാദ് നമോ നർക്കനാശ സദാവം പ്രകാശ അനംഗം സ്വരൂപേ അപംഗം ബിഭൂതേ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധേ അഗാധ സ്വരൂപേ നിർബാധ ബിഭൂതേ അനംഗി അനാമേ ത്രിഭംഗി ത്രികാമേ നിർഭംഗി സ്വരൂപേ സർവംഗി